0: ഹലോ, അഞ്ജലി ഹിയർ.
1: അഞ്ജലിയ, അഞ്ജലിയ, മൈ ഗോഡ്! ഇത് പറ, ഫോണിൽ ബദൽ സുഖം സുനിയെ, പ്ലീസ്.
0: ഐ ലവ് യു.

മുത്തുമണി രത്തിനങ്ങളും കട്ടിയ പവളവും കൊത്തുമണ അത്ഭുതങ്ങളും പൂവിന്റെ ആദരം ചിച്ചിടയും ചിന്ന വീരലും വില്ലണ പൂർവം സുച്ചിവാരസയും വീലിയും സുന്ദര മൂലികളും എന്നിവിട മറന്നാൽ എതർക്കോ പിറവി ഇത്തിനെയും ഇലന്താൽ അവൻ താൻ തുറവി മുടി മുതലാടി വരെ മുഴുവതും സുഖം തരും വിരുതുകൾ പടിത്തിരുമരങ്ങളും അവലല്ലവാ.

0: തിലങ്കളും പട്ടിയ പവളവും കൊത്തുമലര ഉദങ്കളും കുഞ്ഞിന്റെ ആദരം ചിച്ചിടയും പിന്നെ വീരലും വില്ലണ പൂർവം ചുറ്റിവാരസയും വീലിയും സുന്ദരമൊഴികളും എന്നിവിട മറന്നാൽ എതർക്കോ പിറവി ഇത്തനെയും ഇലന്താൽ അവൻ താൻ തുറവി മുടി മുടലാടി വരെ മുഴുവതും സുഖം തരും ഇരുവുകൾ പടിത്തിരു
1: മരങ്ങളുമായി അവ சொல்லுக்கு நாலு வயது அவ சொல்லுக்கு நாலு வயது
2: மூன்றாவதாக பாடிய பாடகர் அம்மாடி பொண்ணுக்கு தங்க மனசு என்ற பாடலை பாடியிருக்கிறார்.
1: பொண்ணுக்கு தங்க மனசு பொங்குது சின்ன மனசு கண்ணுக்கு நூறு வயது அவ சொல்லு

0: ഈ പടയ്ക്കയിലെ കൊഞ്ചും നോട്ടയും കിളിച്ച് പടച്ചാവുതറിയപ്പ. പണം ഇരുന്നാ ഇന്ത ഉലകത്തിലെ പല കഥ നടക്കുതപ്പ. ഈ പടയ്ക്കയിലെ കൊഞ്ചും
1: കുറയുന്നുണ്ടോ?
2: பாடிய படகி தங்கத்திலே ஒரு குறை இருந்தால் என்ற பாடலை பாடியிருக்கின்றார்.